0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 June 12 വെള്ളിയാഴ്ച. ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ ഞാൻ അഖിലശ്രീ. ഞാനിപ്പോഴുള്ള ഈ ദേശത്തിൻ്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ക്യാമറകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഈ വാരാന്ത്യ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പതിവുപോലെ ആദ്യം ഇക്കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളുമായി ഓസ്ട്രേലിയ പോയ വാരം. പിന്നെ ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ ഈ വർഷത്തെ മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ലഭിച്ചവരിൽ ഒരാൾ മലയാളിയായ ചെത്തികാട് ഉമ്മൻ തോമസ് ആണ്. അദ്ദേഹവുമായുള്ള പ്രത്യേക അഭിമുഖവും ഓസ്ട്രേലിയയിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളുമെല്ലാം ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ പതിവുപോലെ സിനിമാ വിശേഷങ്ങളും ഒരുപിടി നല്ല ഗാനങ്ങളും എല്ലാമുണ്ട്. അതിലേക്കൊക്കെ പോകും മുൻപ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കണം. ഓസ്ട്രേലിയ പോയ വാരം.

0: കാൽപന്തുത്സവത്തിന് കൊടി കയറിയ വാരമാണിത്. ലോകം മുഴുവൻ ഫുട്ബോൾ ആവേശത്തിൽ അലയടിക്കുമ്പോഴും നിരവധി രാഷ്ട്രീയ വാർത്തകൾ നിറഞ്ഞതായിരുന്നു പോയ വാരം. NDIS പദ്ധതിയിലെ പുതിയ പരിഷ്കരണങ്ങളിലൂടെ അതിലുള്ള വാദപ്രതിവാദം ഇപ്പോഴും തുടരുകയാണ്. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഫെഡറൽ സർക്കാർ. ഇതിനിടെ ആദ്യമായി വീട് വാങ്ങുന്ന എല്ലാവർക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി. വരാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വൺ നേഷനുമായി സഖ്യമില്ല എന്ന് ആംഗസ് ടെയ്ലർ വ്യക്തമാക്കിയതും പോയ വാരത്തിലാണ്. 2026 കിങ്സ് ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ള ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാര പട്ടികയിൽ രണ്ട് മലയാളികൾ ഇടം പിടിച്ചത് ഓസ്ട്രേലിയൻ മലയാളികളുടെ സ്വകാര്യ സന്തോഷവുമായി. എല്ലാ വാർത്തകളും നമുക്ക് വിശദമായി നോക്കാം. ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. NDIS ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഫെഡറൽ സർക്കാർ. സ്കീമിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് സെനറ്റ് അന്വേഷണ സമിതിയിൽ കടുത്ത വിമർശനങ്ങളും എതിർപ്പുകളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ നിലപാട് ആവർത്തിച്ചത്. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനെ സമിതിക്ക് മുന്നിലെത്തിയ ഭൂരിഭാഗം പേരും ഒന്നടങ്കം എതിർത്തു. പുതിയ നിയമം വരുന്നതോടെ സഹായങ്ങൾ വെട്ടിച്ചുരുക്കാൻ ഒരു ഫെഡറൽ മന്ത്രിക്ക് മാത്രമായി പ്രത്യേകം അധികാരം ലഭിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വരും ആഴ്ചകളിൽ തന്നെ ഈ പരിഷ്കാരങ്ങൾ പാർലമെന്റിൽ പാസാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പുതിയ പരിഷ്കരണങ്ങളുടെ ഭാഗമായി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഫണ്ട് പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ചെറിയ തോതിലുള്ള വൈകല്യമുള്ളവരെ സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് സഹായ പദ്ധതികളിലേക്ക് മാറ്റാനുമാണ് സർക്കാർ ആലോചിക്കുന്നത്. ഈ വർഷത്തെ ബജറ്റിൽ ലക്ഷ്യമിടുന്ന $16.6 ബില്യൺ ലാഭത്തിൽ $11 ബില്യൺ കണ്ടെത്തുന്നത് ഗുണഭോക്താക്കളുടെ യോഗ്യതകളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഇത്തരം നിയന്ത്രണങ്ങളിലൂടെയാകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ബിൽ പൂർണ്ണമായും റദ്ദാക്കി പുതിയത് തയ്യാറാക്കണമെന്ന് ഗ്രീൻ സെനറ്റർ ജോർദാൻ സ്റ്റീൽ ജോൺ ആവശ്യപ്പെട്ടു. വരുന്ന 4 വർഷത്തിനുള്ളിൽ ഏകദേശം 3 ലക്ഷത്തോളം ആളുകളെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കാനോ ഉള്ള നിർദ്ദേശങ്ങളാണ് സർക്കാരിന്റെ പുതിയ ബില്ലിലുള്ളതെന്നും ഈ ബിൽ ഉപേക്ഷിക്കണമെന്ന വാദത്തിന് അടിവരയിടുന്ന തെളിവുകളാണ് അന്വേഷണ സമിതിക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: The state and territory governments have been so clear they do not support this bill. No witness that has come before our inquiry has argued that this bill in its current form should pass. We have disabled people saying clearly we do not support the bill. Healthcare professionals saying they don't support the bill. It is time for this bill to go.
0: ജോബ് സീക്കർ ധനസഹായത്തിൽ ആഴ്ചയിൽ $251 കുറവുണ്ടാകുന്നുവെന്ന് ആംഗ്ലി കെയർ ഓസ്ട്രേലിയയുടെ പുതിയ പഠന റിപ്പോർട്ട്. സംഘടന പുറത്തുവിട്ട കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് പ്രകാരം ജോബ് സീക്കർ അലവൻസ് ആശ്രയിച്ച് ജീവിക്കുന്ന 2 കുട്ടികളുള്ള ഒരു ദമ്പതികൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ആഴ്ചയിൽ $428 പാരന്റിംഗ് പേയ്മെന്റ് കൈപ്പറ്റുന്ന സിംഗിൾ പേരന്റിന് ആഴ്ചയിൽ $174 കുറവാണ് വരുന്നത്. ഭക്ഷണം, വാടക, മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ എന്നിവയ്ക്കായി ആഴ്ചയിൽ വരുന്ന ചെലവുകളെ ക്ഷേമ പെൻഷൻ തുകകളുമായി താരതമ്യം ചെയ്താണ് ഈ ഗവേഷണം തയ്യാറാക്കിയതെന്ന് ആംഗ്ലി കെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാസി ചേമ്പേഴ്സ് പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവും ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവരെയാണ് സാരമായി ബാധിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി.
2: We're not suggesting that somebody is rocketing backwards by $428 a week, but what it does mean and what Anglicare Australia member services see every day is families who are accessing their emergency relief services. It's families and households who are coming to food banks. It's people who are not filling medical prescriptions.
0: ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പരിഷ്കാരങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ഫെഡറൽ സർക്കാർ ബദൽ സംവിധാനം ഒരുക്കുമെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് അറിയിച്ചു. സിഡ്നിയിൽ നടന്ന മോർഗൻ സ്റ്റാൻലി ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് സ്റ്റാർട്ടപ്പുകൾ നേരിടുന്ന വെല്ലുവിളികൾ താൻ തിരിച്ചറിയുന്നുവെന്നും ഇതിനായുള്ള പുതിയ നയരേഖ ഉടൻ തന്നെ ചർച്ചയ്ക്കായി പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്കുള്ള നികുതി ഇളവുകൾ വെട്ടിച്ചുരുക്കാനുള്ള ലേബർ പാർട്ടിയുടെ തീരുമാനത്തോട് ബിസിനസ് മേഖല പൊതുവെ അനുകൂലമായാണ് പ്രതികരിച്ചത്. എന്നാൽ കമ്പനി ഓഹരി വിൽപ്പനയിലൂടെയുള്ള ലാഭത്തിന്മേലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് നികുതി ഇളവുകൾ നിർത്തലാക്കാനുള്ള തീരുമാനം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. ഇത്തരം നികുതി മാറ്റങ്ങൾ ബിസിനസ് നിക്ഷേപങ്ങളെ നിരുത്സാഹപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധരും സ്റ്റാർട്ടപ്പ് മേഖലയിലുള്ളവരും ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വൺ നേഷൻ പാർട്ടിയുമായി സഖ്യമുണ്ടാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലർ. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ലിബറൽ പാർട്ടിയും വൺ നേഷൻ പാർട്ടിയും ഒന്നിച്ച് പ്രവർത്തിച്ചേക്കാമെന്ന ഷാഡോ ക്യാബിനറ്റ് അംഗം ടോണി പാസിന്റെ നിർദ്ദേശം ആംഗസ് ടെയ്ലർ തള്ളി. ഇരു പാർട്ടികൾക്കും പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകാമെന്ന ടോണി പാസിന്റെ പ്രസ്താവന ദി ഓസ്ട്രേലിയൻ പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ നിലപാടിനോട് താൻ യോജിക്കുന്നില്ല എന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികൾ ഒറ്റയ്ക്ക് തന്നെയാകും സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും ആംഗസ് ടെയ്ലർ വ്യക്തമാക്കി. ടോണി പാസ് ഷാഡോ ക്യാബിനറ്റിൽ തുടരുമെന്നും അതേസമയം പരമാവധി സീറ്റുകളിൽ വിജയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും ടെയ്ലർ പറഞ്ഞു.
3: Yeah, of course he's in Shadow Cabinet, he'll stay in Shadow. But I tell you what we're going to focus on. We're going to focus on a rotten Labor government that is taking this country in the wrong direction. We're going to focus on winning every seat we can.
0: ജൂലൈ മുതൽ ആദ്യമായി വീട് വാങ്ങുന്ന എല്ലാവർക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കാൻ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി. വീടിന്റെ വിലയോ വാങ്ങുന്ന ആളുടെ വരുമാനമോ എത്രയാണെങ്കിലും ഈ നികുതി നൽകേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി ആൻഡ്രൂ ബാർ വ്യക്തമാക്കി. ഓസ്ട്രേലിയയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു വലിയ ഇളവ് പ്രഖ്യാപിക്കുന്നത്. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് പുറമെ പെൻഷൻകാർക്കും NDIS സഹായം കൈപ്പറ്റുന്നവർക്കും കഴിഞ്ഞ 5 വർഷമായി സ്വന്തമായി വീടില്ലാത്തവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. കൂടാതെ നഗരത്തിലെ ഭവനക്ഷാമം പരിഹരിക്കാനായി പുതിയ ഫ്ളാറ്റുകളും ടൗൺ ഹൌസുകളും വാങ്ങുന്നവർക്ക് സർക്കാർ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാറ്റം വഴി സർക്കാരിന് ആദ്യവർഷം $17 million വരുമാനക്കുറവ് ഉണ്ടാകുമെങ്കിലും സാധാരണക്കാർക്ക് സ്വന്തമായി ഒരു വീട് വാങ്ങുന്നത് എളുപ്പമാകാൻ ഇത് സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. ക്വീൻസ്ലൻഡിലെ ചൈൽഡ് സേഫ്റ്റി സംവിധാനത്തിലെ ഗുരുതരമായ വീഴ്ചകൾ പരിശോധിക്കാൻ സർക്കാർ ഉപസമിതിയെ നിയോഗിച്ചു. അന്വേഷണ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതി തയ്യാറാക്കാൻ സമിതിക്ക് 2 മാസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇനി മുതൽ റെസിഡൻഷ്യൽ കെയർ സെന്ററുകളിൽ പാർപ്പിക്കില്ല എന്ന് ചൈൽഡ് സേഫ്റ്റി മിനിസ്റ്റർ അമാൻഡ കാംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ക്വീൻസ്ലൻഡിലെ റെസിഡൻഷ്യൽ കെയറുകളിൽ 2258 കുട്ടികളാണ് ഉള്ളത്. ഇതിൽ 5 വയസ്സിന് താഴെയുള്ള 78 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രഖ്യാപനത്തിന് പുറമെ ശിശുക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനായി റിപ്പോർട്ടിൽ 51 നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംരക്ഷണ കേന്ദ്രങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളുടെ വർദ്ധനവും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതുമാണ് റിപ്പോർട്ടിന് ആധാരം.
4: There are serious reforms that would see quite significant changes across several departments. So it is important that we give it the due respect.
0: UK യൂറോപ്പ് സന്ദർശനവുമായി വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും ഡെപ്യൂട്ടി പ്രധാനമന്ത്രി റിച്ചാർഡ് മാർലസും. അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. മിഡിൽ ഈസ്റ്റ് യുദ്ധം ചർച്ചകളിലൂടെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ പിന്തുണ തുടരുമെന്നും അവർ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുകയും കപ്പൽ ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണെന്നും ഈ വിഷയത്തിൽ UK നൽകുന്ന നേതൃത്വത്തിന് നന്ദി അറിയിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. UK വിദേശകാര്യ സെക്രട്ടറി ഇവൈറ്റ് കൂപ്പറുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം.
5: Australia continues to support efforts for a negotiated end to the war. We know the ceasefire is fragile, but it must hold and it must continue to be strengthened. Crucially, we all want to see the Strait of Hormuz open and freedom of navigation restored, and we thank the United Kingdom for its leadership there. Australia remains committed to playing our role.
0: എന്നാൽ ഈ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അപ്രതീക്ഷിതമായി രാജിവെച്ചു. ആഗോള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈന്യത്തിനായി മതിയായ തുക ചെലവഴിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയാണ് ഹീലി രാജി സമർപ്പിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ഓക്കസ് സഖ്യത്തിൽ നിർണായകമായ നേവി ബേസ് സന്ദർശിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു ജോൺ ഹീലിയുടെ രാജി. 2026 കിങ്സ് ബർത്ത്ഡേ ഓണേഴ്സ് ലിസ്റ്റിൽ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരങ്ങളിൽ 2 മലയാളികൾ ആദരിക്കപ്പെട്ടു. ഓസ്ട്രേലിയൻ സമൂഹത്തിന് അവർ നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തിയാണ് രാജ്യത്തെ ഈ ഉന്നത സിവിലിയൻ ബഹുമതികൾ ഇരുവർക്കും സമ്മാനിച്ചത്. കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യത്തെ സംഭാവനകൾ പരിഗണിച്ച് സിഡ്നി മലയാളിയായ ഡോക്ടർ വത്സമ്മ ഈപ്പന് ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതിയും ഇന്ത്യൻ സമൂഹത്തിനായി നടത്തിയ സേവനങ്ങൾക്ക് മെൽബൺ മലയാളി ചെത്തികാട് ഉമ്മൻ തോമസിന് മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരവുമാണ് ലഭിച്ചിരിക്കുന്നത്. 949 പേരാണ് ഇത്തവണത്തെ ബഹുമതി പട്ടികയിൽ ഉണ്ടായിരുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിച്ചു. അവതരിപ്പിച്ചത് അഖിലശ്രീ.
6: SBS Audio.
7: കേൾക്കാം നിങ്ങളുടെ മനസ്സിലണങ്ങുന്ന പരിപാടികൾ.
8: Can you describe that feeling for people who haven't experienced it?
9: SBS Hindi uplabdh karvata hai.
10: Far from the partisan politics.
7: 60-ലേറെ ഭാഷകളിൽ വാർത്തകളും മനം നിറയ്ക്കുന്ന പാട്ടുകളും പിടിച്ചിരുത്തുന്ന പോഡ്കാസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ
6: sbs.com.au/audio.

0: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 June 12 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. മാത്രമല്ല, ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 മണിക്കും കേൾക്കാം. ഇനി പതിവുപോലെ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി AN കുമാരമംഗലം ചേരുന്നു. സ്വാഗതം AN കുമാരമംഗലം. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതലാണല്ലേ. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുക എന്ന് മനസ്സിലാക്കുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാമെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പറഞ്ഞ തീയതിയിൽ തന്നെ ഇത് നടപ്പാക്കാൻ പറ്റിയില്ല എന്ന വിമർശനം BJP അടക്കം ഉന്നയിച്ചിരുന്നതാണല്ലേ. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ?
1: പ്രിയദർശിനി പദ്ധതി എന്ന പേരിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ഏതൊക്കെ വിഭാഗം ബസ്സുകളിലാണ് അനുവദിക്കുക എന്നുള്ളതിനായിരുന്നു ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നത്. അങ്ങനെ മന്ത്രിസഭാ യോഗം കൂടി തുടക്കത്തിൽ ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സൗജന്യ യാത്ര അനുവദിക്കാനാണ് തീരുമാനിച്ചത്. ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ മൂന്ന് കാറ്റഗറികളിലുള്ള ഓർഡിനറി ബസ്സുകളാണ് നിലവിലുള്ളത്. ഒന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറിയും രണ്ട് ഫെയർ സ്റ്റേജ് ഓർഡിനറി, അതുപോലെ തന്നെ 3 ടൗൺ ടു ടൗൺ ഓർഡിനറികൾ. ഇതിൽ ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറികൾ വരെയുള്ള ബസ്സുകൾക്ക് സൗജന്യം അനുവദിക്കുമെന്നാണ് കഴിഞ്ഞത് ഇന്ന് നമുക്ക് KSRTC ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്നത്. ടൗൺ ടു ടൗൺ ബസ്സുകളിൽ ഈ സൗജന്യ യാത്ര അനുവദിക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. നാളെ തിങ്കളാഴ്ച മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും ഒക്കെ ആ സമയത്ത് ആയിരിക്കും ദൂരീകരിക്കപ്പെടുക. ഏതായാലും വലിയൊരു തീരുമാനം തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. മാസം ഏതാണ്ട് 670 കോടി രൂപ അധിക ബാധ്യത സംസ്ഥാന ഖജനാവിനുണ്ടാകുന്ന ഒരു തീരുമാനമാണിത്. ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ പറയുകയും ചെയ്തു. ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞത് വാഗ്ദാനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്ന ഒരു സർക്കാർ തന്നെയാണിത്. ഇതുമായി ബന്ധപ്പെട്ട് KSRTCയിൽ എന്ത് നഷ്ടമുണ്ടായാൽ അത് സർക്കാർ നികത്തും. മാത്രമല്ല ജീവനക്കാർക്ക് ബാറ്റ ലഭിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, അതിനെയും ഇത് ബാധിക്കില്ല എന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു തീരുമാനം വലിയ ജനപ്രിയമായ തീരുമാനമായി പൊതുവെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ, കർണാടകത്തിലെല്ലാം തന്നെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം വളരെ വിജയകരമായി തന്നെ നടപ്പാക്കി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സാമൂഹ്യ പുരോഗമനം സംബന്ധിച്ചും കർണാടക സർക്കാർ ഒരു പഠനം നടത്തിയിരുന്നു. സ്ത്രീകളുടെ ജീവിത ശൈലിയിലും ജീവിത നിലവാരത്തിലും വലിയ വ്യത്യാസം വരുത്താൻ ഈ ഒരു നടപടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവരുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ കൂടി ചുവട് പിടിച്ചാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു ഒരു ഉദ്യമം കേരള സർക്കാർ മുൻകൈയെടുത്തിരിക്കുന്നത്. ഏതായാലും പ്രൈവറ്റ് ബസ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കളക്ഷൻ കൂടിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ബസ് മേഖലയിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്.
0: എന്തുകൊണ്ടാണ് പ്രിയദർശിനി എന്ന പേര്?
1: ഇത് ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു പേരാണ് പ്രിയദർശിനി. അതുകൊണ്ട് തന്നെ പ്രിയദർശിനി എന്നുള്ളത് ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര്.
0: തീർച്ചയായും നന്ദി AN കുമാരമംഗലം. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. AN കുമാരമംഗലം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയദർശിനി എന്ന പേരിലാണ് ഓർഡിനറി ബസ്സുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുക. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് അറിയുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് വരവ്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ജോജു ജോർജ് നായകനായി അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഇത്. ഏതാണ്ട് ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ പ്ലാന്റർമാർക്കിടയിലെ കുടിപ്പകയും പോളച്ചൻ എന്ന കഥാപാത്രത്തിന്റെ അതിജീവനവുമാണ് ചിത്രത്തിന്റെ കഥ.
2: പോലെ
0: ജോജു ജോർജിനൊപ്പം ആക്ഷൻ റാണി എന്നറിയപ്പെടുന്ന വാണി വിശ്വനാഥ്, മുരളി ഗോപി, അർജുൻ അശോകൻ, ബൈജു സന്തോഷ്, ബാബുരാജ് എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. പ്രിയ ശ്രോതാക്കളെ, മറ്റൊരു സിനിമ മഞ്ഞുമൽ ബോയ് സംവിധാനം ചെയ്ത ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ഒരു സൈക്കോളജിക്കൽ ഡ്രാമ ത്രില്ലറായ ബാലൻ എന്ന ചിത്രമാണ്. ബാലൻ ദ ബോയ് എന്നാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പേര്. 2026 ജൂൺ 19 ഈ ചിത്രം റിലീസ് ചെയ്യുക. സംവിധാനം ചിദംബരമാണ്, സുസിൻ ശ്യാമാണ് സംഗീതം, ഫർസാന പാലത്തിങ്കൽ, ആദിശേഷൻ, ചന്തു സലീംകുമാർ, ഗണപതി, ജീൻ പോൾ ലാൽ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ കേട്ടുവരാം.
2: ഈ പയ്യനെ കണ്ടോ?
3: രണ്ട് പേര്.
4: മേരി ലൂക്ക,
5: ഷർലി.
6: അഭിജിത് കുമാർ.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ ആഴ്ചയുള്ള ഒ ടി ടി റിലീസുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രീനാഥ് ഭാസി, ബാബുരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പൊങ്കാല എന്ന ചിത്രം ഒ ടി ടിയിൽ ലഭ്യമാണ്. എ ബി ബിനിലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ചിത്രം ലഭ്യമായിരിക്കുന്നത്. മറ്റൊരു സിനിമ സൂര്യയും തൃഷയും ഒന്നിച്ച തമിഴിലെ വമ്പൻ ഫാന്റസി ആക്ഷൻ ചിത്രം എന്നറിയപ്പെടുന്ന കറുപ്പ്, ഇതിൻ്റെ മലയാളം മൊഴിമാറ്റ പതിപ്പ് ജൂൺ 12 മുതൽ ആമസോൺ പ്രൈമിലടക്കം ലഭ്യമാണ്. ഇനി നമ്മൾ പതിവ് പോലെ പുത്തൻ പാട്ടിലേക്ക് പോവുകയാണ്. ഈ മാസം തന്നെ റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രമായ ചിന്ന ചിന്ന ആശയിലെ ഗാനമാണ് നമ്മൾ ഇനി നിങ്ങൾക്കായി പ്ലേ ചെയ്യുന്നത്. അഭിജിത്ത് അനിൽകുമാറാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. അൻവർ അലിയുടേതാണ് വരികൾ, ഗോവിന്ദ് വസന്തയാണ് സംഗീതം. മനോഹരമായ പാട്ട് നമുക്ക് കേട്ടുവരാം.

0: ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിനോദ പരിപാടികളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. SBS മലയാളം നിങ്ങളുടെ പുതിയ ഓൺലൈൻ ഹോം പേജ് ആക്കുക. sbs.com.au/malayalam. SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
1: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 June 12 വെള്ളിയാഴ്ച, അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 PM കേൾക്കാം. ഞാൻ ഇന്ന് തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഈ വർഷത്തെ കിങ് ബർത്ത്ഡേയോടനുബന്ധിച്ച് മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ചവരിൽ 2 മലയാളികളാണ്. അതിലൊരാൾ മെൽബൺ മലയാളിയായ ചെത്തിക്കാട് ഉമ്മൻ തോമസ് ആണ്. 1969 ഓസ്ട്രേലിയയിലെത്തിയ അദ്ദേഹം വിക്ടോറിയയിലെ ഇന്ത്യൻ സമൂഹത്തിനായി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാര നേട്ടത്തിന് അർഹനായത്. ഓസ്ട്രേലിയൻ ജീവിതവുമായി ബന്ധപ്പെട്ട തൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പുരസ്കാര നേട്ടത്തിന് ശേഷം SBS മലയാളവുമായി സംസാരിച്ചിരുന്നു. ജോജോ ജോസഫുമായി നടത്തിയ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു വന്നാലോ.
2: സ്വാഗതം ചെത്തിക്കാട്ടുമ്മൻ തോമസ്, SBS മലയാളത്തിലേക്ക്.
3: നന്ദി, നന്ദി, വളരെ നന്ദി.
2: ആദ്യമേ തന്നെ ഈ ബഹുമതിക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ടെന്നറിയാം. എപ്പോഴെങ്കിലും ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു പുരസ്കാരം ഇല്ലെങ്കിൽ ഈ ഒരു ബഹുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ?
3: ഇല്ല, തീർച്ചയായിട്ടും ഇല്ല.
2: മനസ്സിലാക്കുന്നത് പ്രകാരം 1969 ഇല്ലെങ്കിൽ 70s തുടക്കത്തിലാണ് താങ്കൾ ഓസ്ട്രേലിയയിലേക്ക് വന്നത് അല്ലേ?
3: 69 November വന്നത്.
2: ഓക്കെ, ആ ഒരു കാലഘട്ടത്തെ താങ്കൾ ഇപ്പോഴെങ്ങനെയാണ് ഓർക്കുന്നത്? ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്?
3: ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഓസ്ട്രേലിയയിൽ വരുന്ന. വൈറ്റ് ഓസ്ട്രേലിയ പോളിസി അങ്ങോട്ട് മാറിയ അവസരമാണ്. 69, 68, 69 ഒക്കെ ആ സമയത്താണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓസ്ട്രേലിയയിൽ വരാനായിട്ട് എനിക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോരാനായിട്ട് യാതൊരു ആഗ്രഹമോ ഉണ്ടായിരുന്ന ഒരാളല്ല. ഐ ഹാഡ് ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു ബോംബെയിൽ. അപ്പം അങ്ങനെ പോരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വളരെ ആക്സിഡൻ്റലായിട്ട് ഇങ്ങനെ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നതാ. ഞാനിങ്ങനെ എന്തിനു വേണ്ടി ശ്രമിച്ച ഒരാളല്ല. ഒരു സ്ട്രെയിഞ്ചർ പരിചയപ്പെടാനിടയായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഓസ്ട്രേലിയയ്ക്ക് അല്ല അമേരിക്കയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കട്ടെ എന്ന് ചോദിച്ചു. അയാൾ ഒരു ഏജന്റ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല വെളിയിൽ, ഇന്ത്യയിൽ ഐ എം ഹാപ്പി. അപ്പോൾ ഇയാളല്ല തന്നെ പോലെ സംഭവം ഇംപ്രസ്ഡ് ഇം സംഭവം ഒരാള് തീർച്ചയായിട്ടും വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഒരു സെയിൽസ് പിച്ച് ഒക്കെ നടത്തി അയാളെ പറഞ്ഞു വിടാനായിട്ട് ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു ഒരു ഒരു ഒരു ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്താൽ മതി, പണമൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിനെ പറ്റി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇയാളെ പറഞ്ഞു വിടാനായിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇയാൾ പോയി കുറച്ച് നാളായിട്ട് വിവരമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതുമാതിരിയുള്ളൊരു സെയിൽസ് പിച്ചായിരുന്നു എന്നുള്ളത് വെച്ച് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് കേട്ടില്ല. ഞാൻ വിചാരിച്ച് പഴയ മാതിരിയുള്ള പരിപാടിയാന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഒരു എഴുത്ത് വന്നു, ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വരണം റിഗാർഡിങ് മൈഗ്രേഷൻ ടു ഓസ്ട്രേലിയ. അപ്പോഴതിനെപ്പറ്റി പിന്നെ ചിന്തിക്കുന്നു. അപ്പോൾ ഏതായാലും ഇന്റർവ്യൂവിന് പോകാം. അത് ബോംബെ വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. അപ്പം അവിടം വരെ പോയി ചെന്നു. ഐ തോട്ട് ഐ ഡിഡ് പ്രിറ്റി വെൽ ഇൻ ദി ഇന്റർവ്യൂ. ഒരു ഒരു ഓസ്ട്രേലിയനാ ഇന്റർവ്യൂ ചെയ്ത്. ഐ ഹാഡ് നോ ഡിഫിക്കൽട്ടി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഹിം. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഹൈക്കമ്മീഷൻ എഴുത്ത് വന്നു നിനക്ക് വിസ ഗ്രാൻറ്റ് ചെയ്യുന്നു, നിന്റെ പാസ്പോർട്ട് കൊണ്ടുവരണം എന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് പാസ്പോർട്ട് അന്നില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് വെളിയിൽ പോകാനായിട്ട് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകളായിരുന്നു. പിന്നെ പാസ്പോർട്ടും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അത് എൻഡോസ് ചെയ്തപ്പോഴാണ് ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ച്.
2: അതായത് പാസ്പോർട്ട് പോലും ഇല്ലാതിരുന്ന ഒരാൾക്കാണ് ഓസ്ട്രേലിയൻ പി ആർ കിട്ടിയത് ആ കാലത്തല്ലേ?
3: അത് തന്നെ, അത് ശരി. അതെ.
2: ഓക്കെ, എന്തായിരുന്നു പ്രൊഫഷൻ, ആ കാര്യങ്ങൾ കൂടി ഒന്ന് പറയുമോ?
3: ഞാൻ എന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഈസ് ഐ ഹാഡ് ഹൈ ഓണേഴ്സ് ഇൻ കെമിസ്ട്രി. ഒടുവിൽ പഠിത്തം എനിക്ക് വിനയായി തീർന്നു അന്നത്തെ കാലത്ത്. അന്ന് ഇവിടെ എം ബി എക്കാർ വളരെ ചുരുക്കമുള്ളൂ. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ മുതൽ മുഴുക്കെ ഒരു 100 പേര് പോലും ഇല്ല. അപ്പോ ഈ ഇൻഡസ്ട്രി വാസ് നോട്ട് റെഡി ടു ഹാവ് പ്രൊഫഷണൽ മാനേജേഴ്സ്. മറ്റേതെല്ലാം ഈ ഈ ക്രാഫ്റ്റ്മെൻ ടൈപ്പ് ആളുകളായിരുന്നു ഇവിടുത്തെ ടോപ്പ് മാനേജ്മെന്റ് എല്ലാം. അപ്പോ അവർക്ക് എൻവി ആയി തുടങ്ങി, അസൂയ എന്ന് പറയുന്നത്. ഒടുവിൽ എനിക്ക് എന്നെ അവർ പിരിച്ചുവിട്ടു. ഒരു ദിവസം വിളിച്ചു വെച്ച് പറയും, നാളെ തൊട്ട് എനിക്ക് ജോലിയില്ല. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി, എന്താ കാര്യം? പറ കാര്യമൊന്നും പറയുന്നില്ല, നിന്റെ പേച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി അത് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ. സോ ഐ ലെഫ്റ്റ് വിത്തൗട്ട് എ ജോബ്, കെയിം ഹോം. മൈ വൈഫ് വാസ് വെരി സപ്പോർട്ടീവ്. പുള്ളിക്കാരി ഒരു ഹൈസ്കൂൾ ടീച്ചറാ, സയൻസ് ടീച്ചറായിരുന്നു. ഹി ഗേവ് മീ ദി എൻകറേജ്മെന്റ്, പറഞ്ഞു പേടിക്കണ്ട, ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. അങ്ങനെ ഒരു 6 മാസം എടുത്തു ജോലി കിട്ടാൻ, ജോലിയില്ലാതൊന്നു. അത് കഴിഞ്ഞ ഈ കാറ്റർപില്ലർ എന്ന് പറഞ്ഞൊരു വേൾഡ് വൈഡ് ഫേമസ് ഒരു കമ്പനി ഉണ്ട്, അവിടെ എനിക്ക് ജോലി കിട്ടി. അവിടെ അവരെ എം ബി എ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, അമേരിക്കൻ കമ്പനിയായിരുന്നു. സോ ദ അവരെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് ദേ എൻകറേജ് മീ ആൻഡ് ഐ ഹാഡ് സെവറൽ പ്രൊമോഷൻസ് ദെയർ ആൻഡ് ഐ റിട്ടയർഡ് ഫ്രം കാറ്റർപില്ലർ. 27.5 വർഷം കഴിഞ്ഞിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്തു.
2: ഓക്കെ, വളരെ ദീർഘമായ ഒരു പ്രൊഫഷണൽ ലൈഫാണ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നത് അല്ലേ?
3: ഓക്കെ,
2: ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് 1969 ഓസ്ട്രേലിയയിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 57 വർഷം കഴിയുന്നു അല്ലേ? ഈ തുടക്കത്തിൽ ഈ മെൽബൺ പോലുള്ള ഒരു നഗരത്തിൽ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു ആ കാലത്ത്?
3: വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മലയാളി അസോസിയേഷൻ 76 തുടങ്ങുമ്പോൾ തന്നെ 10-14 ഫാമിലീസേ ഉള്ളൂ മലയാളികളും. അപ്പൊ അതുവരെ ഹാർഡ്ലി എനി. എൻ്റെ വൈഫിന്റെ 2 cousins ഇവിടെ ഉണ്ടായിരുന്നു, 3 cousins ഉണ്ടായിരുന്നു. അവരോട് പഠിക്കാൻ വന്നതാണ്, 5 cousins ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നു, വേറെ 2-3 ഫാമിലിയെ ഉള്ളായിരുന്നു. ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. എവറി വീക്കെൻഡ് വി യൂസ് ടു മീറ്റ്. അത് അപ്പോഴായി മലയാളി അസോസിയേഷൻ തുടങ്ങാനുള്ള ഒരു ഊർജമുണ്ടായത്. അപ്പോൾ അങ്ങനെ അത് തുടങ്ങി, അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓസ്ട്രേലിയ ഇന്ത്യ സൊസൈറ്റി, വിച്ച് വാസ് പ്രീമിയർ ഇന്ത്യൻ ഓർഗനൈസേഷൻ ഇൻ ഓസ്ട്രേലിയ.
2: എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭാവനകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം താങ്കൾക്ക് സമ്മാനിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കളിപ്പോൾ പറഞ്ഞു അക്കാലത്ത് വൈറ്റ് ഓസ്ട്രേലിയ പോളിസി അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നത്, പിന്നീട് താങ്കൾക്ക് ജോലിയിൽ ഒരു തിക്താനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് ഈ വംശീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടുതലായി നിലനിന്നിരുന്നു ഓസ്ട്രേലിയയിൽ?
3: ഉണ്ടായിരുന്നു. See, white Australia policy കഴിഞ്ഞ സമയമാണ് വിചാരിച്ചാണ്. ഐ എം നോട്ട് ബ്ലെയിമിങ് ദം, ബിക്കോസ് ഈ ഇവരെ ഓസ്ട്രേലിയ ഒരു ഐസൊലേറ്റഡ് കോണ്ടിനെന്റ് അല്ലേ. ഇവരെ ഒരു കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുമായിട്ടേ ഉള്ളൂ, മനസ്സിലായി? അപ്പോ ഇവർക്ക് ഏഷ്യൻസുമായിട്ട് ഒരു എക്സ്പോഷറും ഉണ്ടായിരുന്ന സമയമല്ല. അപ്പൊ ഈ മനുഷ്യന് നമ്മളെയൊക്കെ കാണുമ്പോൾ, പർട്ടിക്കുലർ എന്റെ വൈഫ് ഒരു സാരി ഒക്കെ എടുത്തുകൊണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ മനുഷ്യൻ ഇങ്ങനെ വഴി ഒന്ന് നോക്കി ചിരിക്കുമായിരുന്നു. സോ ഐ കെൻ ടെൽ യു ദാറ്റ് എനിക്ക് ഒരു അഭിമാനമായി വരാം, വി ഡോണ്ട് ഓവ് എനിത്തിങ് ടു ദിസ് സൊസൈറ്റി, ബിക്കോസ് വി ടുക്ക് ദി അപ്രോപ്രിയറ്റ് സ്റ്റെപ്സ് ടു ബി കൺസിഡേർഡ് ഈക്വൽ ടു അൻ ഓസ്ട്രേലിയൻ ഹിയർ, ഞങ്ങളുടെ പ്രൊഫഷണലായാലും. അങ്ങനെ ആയിരുന്നുകൊണ്ട് വി ഹാഡ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് വി യൂസ് ദി റിസോഴ്സസ് ദാറ്റ് വി ഹാഡ് ടു ഹെൽപ് ദ ന്യൂലി അറൈവ്ഡ് മൈഗ്രൻസ്. ഇന്ത്യ പൊതുവായിട്ടും ഓസ്ട്രേലിയ മലയാളീസ് പർട്ടിക്കുലറായിട്ട്.
2: ഓക്കെ, താങ്കള് ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ, ജോലിയിൽ ഒരു തിക്താനുഭവം ഉണ്ടായി എന്ന്. അതും ഈ വംശീയതയുടെ പേരിലാണോ താങ്കളെ മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ പിരിഞ്ഞു പൊക്കോളാൻ പറഞ്ഞത് അവർ?
3: തീർച്ചയായിട്ടും.
2: വാസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദി ഡിസ്ക്രിമിനേഷൻ യു ഫേസ്ഡ്?
3: യെസ്, യെസ്.
2: ഓക്കെ, സോ
3: പക്ഷേ ഇതൊക്കെ സട്ടിൽ ആയിരുന്നു. ഞാൻ ഒരിക്കലും പബ്ലിക്കായിട്ട് പറയില്ല ഓസ്ട്രേലിയയിലെ എല്ലാവരെയും ഡിസ്ക്രിമിനേഷൻ. ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ഒരു ഓർഡിനറി പീപ്പിൾ ഹാഡ് നെവർ ഇൻസൾട്ടഡ് us. And I traveled all throughout Australia. In my both senior positions, I was responsible for marketing and other things. So I had to travel. in no occasion did I face any insult from any of the Australians. It's okay, subtle higher level they didn't want to see an Indian in a high level. അതായത് സംഭവം അത് ഞാൻ എന്നെ പോലുള്ള ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അന്നേ ഇത്രയും ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഇത്രയും സീനിയർ ലെവലിൽ വന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളത് ഡോക്ടേഴ്സും നേഴ്സസുമായിരുന്നു മെയിൻലി സോ ദേ ഡിഡ്ന്റ് ഹാവ് എനി ഇഷ്യൂസ് ദേർ ബേസിക്കലി ബിക്കോസ് ഓഫ് മൈ പ്രൊഫഷൻ ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഐ വാസ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ദാറ്റ് ഐ ഫേസ്ഡ് ഇഷ്യൂ
2: ഓക്കെ ഇപ്പോൾ ഇത്രയും ഏകദേശം 57-58 വർഷം നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കൂടുകയാണോ കുറയുകയാണോ ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്
3: ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഡൗൺ പർട്ടിക്കുലർലി മൈ അഡ്വൈസ് ടു ദീസ് പീപ്പിൾ ഈസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദാറ്റ് യു ഹാവ് ഗോട്ട് ടു എക്സൽ ഇൻ യുവർ ജോബ് ബട്ട് ലുക്ക് ഓവർ യുവർ ഷോൾഡർ മനസ്സിലായി അത് നോക്കിക്കോണം ആരാ കത്തി വെക്കുന്നതെന്ന് നോക്കിക്കോണോ എന്ന് പറഞ്ഞു അതാണ് എനിക്ക് പറയാനുള്ളത് സോ വെൻ യു ഗെറ്റ് ഇൻ ദ ഹയർ ലെവൽ Yeah, they may react. I'm on the highest level we are in, they don't want to see us.
2: Okay.
3: Doing exception. Alle nammal thanne private company aayikkanam. You know, allada vera ku work cheythu kaniyal the pyramid is narrow. Manasilayo?
2: Appo
3: appo ai prayasangal varunnu.
2: Okay. Ee adutha kaalathayi Australia-il indikkarkkediraya pracharanangalum online-ilude adhikshepangalokke koodi varunnathayittu pala reportukalum undu. താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്
3: ഞാൻ ഒരു കാര്യം പറയാം എനിക്കല്ല എന്റെ ഫിലോസഫി ഇൻ ലൈഫ് വി ഹാവ് ചോസൺ ടു കം ടു ദിസ് കൺട്രി നമ്മളെ ആരും പിടിച്ചോണ്ടല്ല ഇങ്ങോട്ട് വന്നതല്ല വി ഓൾ കെയിം വോളണ്ടിയർലി ഹിയർ ആൻഡ് അപ്പൊ വരുമ്പോ നമ്മൾ ഇവിടുത്തെ സാഹചര്യമായിട്ട് പൊരുതി പോകണമെന്നൊരു വിചാരം വേണം ഞാൻ ആരെയും പർട്ടിക്കുലറായി ചെയ്തല്ല എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ
2: ഞാൻ അതിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ നമുക്കൊരു ഒരു സമൂഹത്തെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുള്ളവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരുടെ പെരുമാറ്റം ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കൂടുവാൻ കാരണമാകുന്നതായിട്ട് താങ്കൾ കരുതുന്നുണ്ട്
3: തീർച്ചയായിട്ടും
2: ഓക്കെ അക്കാര്യത്തിലുള്ള താങ്കളുടെ കാഴ്ചപ്പാടൊന്ന് പറയുമോ ഒരു ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്താതെ തന്നെ നമുക്ക് പറയാമല്ലോ
3: ഞാൻ പറയാമല്ലോ ഞാൻ പറയുന്നത് ഒരു പുതിയ രാജ്യത്തിൽ വോളണ്ടിയറായിട്ട് വന്ന് വരുമ്പോൾ ആ രാജ്യത്തെ പറ്റി പഠിക്കുകയും അവിടുത്തെ രീതികൾ മനസ്സിലാക്കി പെരുമാറണം ഇവിടെയുള്ള മജോറിറ്റി ഉള്ള ആളുകളെന്ന് പറഞ്ഞാൽ വെള്ളക്കാരെ ഇവിടെ ഉള്ള ഓസ്ട്രേലിയൻസ് ആണ് വെച്ചോളൂ അവരുടെ രീതികൾ മനസ്സിലാക്കി ഞാൻ ഇന്ത്യൻ വാല്യൂ സാക്രിഫൈസ് ചെയ്യാനല്ലേ പറയുന്നത് മനസ്സിലായി നമ്മുടെ എസൻഷ്യൽസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇതുമായിട്ട് മുന്നോട്ട് പോകണം അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് ഒരിക്കലും വരരുത് എനിക്ക് അതിനകത്ത് ഡിസപ്പോയിൻമെന്റ് ഉണ്ട് And I'm also disappointed with the community organizations. They are all focused on going back to India, sort of values. They don't encourage people to change and be comfortable. Adalla adu enikku velli prayasam aayittundu nammade kootru enna malayaliyil adane pudhayittu varuna aalukal they are taking a long time to get adjusted to the values and the etiquettes of this country. But our clinging mentality is not helping us to enjoy the conditions of life in Australia. Australia is a wonderful country. I'm not saying sacrifice Indian values. ഒരിക്കലും ഞാൻ പറയത്തില്ല എൻ്റെ കൊച്ച് എൻ്റെ മോളും കൊച്ചുമക്കളും മൂന്ന് പെൺപിള്ളാരും ഭരതനാട്യം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തു ഇവിടെ ദ വെരി ആക്റ്റീവ് ഇൻ ദ ഡാൻസ് കമ്മ്യൂണിറ്റി ഇഫ് യു ഗോട്ട് ടാലൻസ് പീപ്പിൾ ആർ അപ്രീഷിയേറ്റഡ് ഒരു സംശയമില്ല ഇവിടെ There is no bribery, no influence, no nothing. That's okay, I'm not enjoying it. You do well. My advice to younger people is do well in the profession or line you have chosen. Do well. You will be notified, noticed.
2: ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു രാജ്യത്തേക്ക് വന്നു നമ്മുടെ തന്നെ മൂല്യങ്ങൾ കൈവിടാതെ തന്നെ ഇവിടെ ഓസ്ട്രേലിയക്കാരായി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ
3: തീർച്ചയായിട്ടും അത് അതാ ഞങ്ങളുടെ ലൈഫിൽ എന്റെ ഫാമിലി എന്റെ വൈഫും എന്റെ പിള്ളേരും എല്ലാം വി ആർ ഇന്ത്യൻ വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻസ് ബട്ട് നോട്ട് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് റെക്കഗ്നൈസിംഗ് ദാറ്റ് വി ആർ ഓസ്ട്രേലിയൻസ്
2: തീർച്ചയായും വളരെയധികം നന്ദി ചെത്തിക്കാട് ഉമ്മൻ തോമസ് താങ്കളുടെ ഈ സംസാരം താങ്കളുടെ ജീവിതം ഇതൊക്കെ ഒട്ടേറെ മലയാളികൾക്ക് ഇന്ത്യക്കാർക്കൊക്കെ പ്രചോദനമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഏറെക്കാലം ഓസ്ട്രേലിയൻ സമൂഹത്തിന് കൂടുതൽ നന്മകൾ ചെയ്യാൻ താങ്കൾക്ക് ഇടയാകട്ടെ അതിനുള്ള ആശംസകൾ എസ് ബി എസ് മലയാളം നേരുന്നു
3: താങ്ക് യു വെരി മച്ച് നന്ദി വളരെ വളരെ നന്ദി
1: പ്രിയ ശ്രോതാക്കളെ, ഈ വർഷത്തെ കിങ്സ് ബർത്ത്ഡേയോട് അനുബന്ധിച്ചുള്ള മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ച മലയാളിയായ ചെത്തിക്കാട് ഉമ്മൻ തോമസ് ആണ് ഇത്രയും നേരം SBS മലയാളത്തിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്ക് പോവുകയാണ്. കൊഹിനൂർ എന്ന ചിത്രത്തിന് വേണ്ടി BK ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജ് ഈട പകർന്ന് വിജയ് യേശുദാസ് പാടിയ മനോഹരമായ പാട്ട്.

0: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം. SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
1: SBS kick off.
2: A new music station celebrating football anthems from around the world.
3: It's time for Africa.
1: It's live now
2: on DAB Radio, the SBS audio app.
3: We got the game
1: on. Online and SBS on demand.
0: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്ന് തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.
4: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2026 June 12 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഒക്കെ കേൾക്കാൻ കഴിയും. ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 കേൾക്കാം. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയയിൽ പലരും സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. പലരുടെയും നിത്യജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് സൈക്ലിംഗ്. എന്നാൽ ഇവിടെ സൈക്കിൾ സവാരിക്കിറങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ നിയമവശങ്ങൾ? നവ്യ വിശ്വനാഥ് പറഞ്ഞു തരും.
5: സൈക്ലിംഗ് നല്ലൊരു വ്യായാമമാണെന്ന് എല്ലാവർക്കും അറിയാം. വ്യായാമത്തിന് മാത്രമല്ല, വിനോദത്തിനായാലും കായികപരമായാലും യാത്ര ചെയ്യാനാണെങ്കിൽ പോലും ഏറ്റവും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ വഴിയാണ് സൈക്ലിംഗ്. തിരക്കേറിയ ഹൈവേകൾ മുതൽ ഉൾനാടൻ റോഡുകളിൽ വരെ സൈക്കിൾ യാത്രക്കാർ ഒരു സ്ഥിരം കാഴ്ചയാണ്. മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് കോട്ടം വരുത്താത്തതും എന്നാൽ ഏറ്റവും ആരോഗ്യപ്രദവുമായ യാത്രാരീതി.

0: ാണ് സൈക്ലിംഗ്. 2023 നാഷണൽ വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ് പാർട്ടിസിപ്പേഷൻ സർവേ പ്രകാരം രാജ്യത്തെ ഏകദേശം 95 ലക്ഷം ജനങ്ങൾ സൈക്കിൾ ഉപയോഗിക്കുന്നവരാണ്. അതായത് തങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾക്കായി സൈക്കിൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആരോഗ്യം നിലനിർത്തുന്നതിന് മാത്രമല്ല തിരക്കേറിയ പൊതുഗതാഗത മാർഗങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലായും കൃത്യസമയത്ത് ജോലിസ്ഥലത്തെത്താനുള്ള വിശ്വസനീയ മാർഗമായും ജനങ്ങൾ ഇതിനെ കാണുന്നതാകാം സൈക്കിളിന്റെ ഉപയോഗത്തിലുള്ള വർദ്ധനവിന് കാരണം. സൈക്കിൾ യാത്രക്കാരുടെ രാജ്യത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ബൈസിക്കിൾ നെറ്റ്വർക്കിലെ അംഗം വേഡ് സുക്കോഡോൾസ്കിയുടെ വാക്കുകളിലേക്ക്.
1: In the big cities, especially in the inner suburbs, many people are riding to work. Not only does it keep them healthy, but it's often the quickest and most reliable way to get to work on time. You don't have the worry of crowded public transport and congested roads. But on weekends, the roads and paths still have plenty of bikes on them because increasing numbers of people are now riding for leisure and health.
0: സൈക്ലിംഗിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി പല മാർഗങ്ങളും ഓസ്ട്രേലിയയിൽ നടപ്പാക്കാറുണ്ട്. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു തുടങ്ങുന്നവരെ പിന്തുണയ്ക്കാൻ പല പ്രാദേശിക കൗൺസിലുകൾക്കും പരിപാടികളുണ്ടെന്ന് വേഡ് സുക്കോഡോൾസ്കി കൂട്ടിച്ചേർത്തു.
1: Some people have never learned to ride a bike when they were young, but many local councils have programs aimed at beginners, especially immigrants. And you can usually find parklands with paths where you can practice to get your confidence up. And if it's riding for recreation, exercise and social enjoyment, there are plenty of riding groups that welcome new members. If you want to be able to ride to work, you'll probably have colleagues who ride already, and they may be able to help you get organized and help plan routes.
0: കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സൈക്ലിംഗ് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ വർഷങ്ങളായി സൈക്കിൾ ചവിട്ടാതെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവർക്കും പുതുതായി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും പിന്തുണ നൽകുന്ന ചില സംഘടനകളും ഗ്രൂപ്പുകളും രാജ്യത്ത് നിലവിലുണ്ട്. കൂടുതൽ ആളുകളെ സൈക്കിൾ ചവിട്ടാൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സൈക്ലിംഗ് പരിശീലന വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്ന സാമൂഹിക സംരംഭമായ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പീപ്പിൾ ഓൺ ബൈസിക്കിൾ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റീന ന്യൂബോവർ പറയുന്നു.
2: We also offer training to the community who are keen to build their skills and confidence when riding with their family or if they haven't ridden for many, many years with a goal for people to start commuting by bike. There are local providers around the country who specialize in teaching adults how to learn to ride. If that's you, then I'd suggest to seek out a provider who has experience with this and who also provides you with a bike to learn.
0: എന്നാൽ പഠിക്കുന്നത് മാത്രമല്ല കാര്യം. നിരത്തിലിറങ്ങിയാൽ സുരക്ഷിതമായി സൈക്കിൾ ഉപയോഗിക്കുന്നത് കൂടെയാണ്. പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ക്രിസ്റ്റീന ചൂണ്ടിക്കാട്ടി.
2: Know your bike and keep it in a safe riding condition. Brush up on your basic safe riding habits. Be in control of your bike. Know how to brake. Know how to use gears. Know how to do emergency stopping. Know how to scan ahead and behind you. And know how to indicate. All of these enable you to be predictable and know what's going on around you so you can make safe decisions. Because we live in a car-centric world, I suggest ride like you are invisible to others. By that I mean, assume that other people around you don't see you and ride accordingly.
0: അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് റോഡ് നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത്. സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമാക്കിയ ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. മാത്രമല്ല രാത്രികാലങ്ങളിലും മോശം കാലാവസ്ഥാ സാഹചര്യങ്ങളിലും 200 മീറ്റർ അകലെ നിന്ന് പോലും കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകൾ സൈക്കിളുകളിൽ ഘടിപ്പിക്കേണ്ടതാണ്.
1: Australia was one of the first countries in the world to make helmets compulsory. You must always wear one, and if you don't, the fines can be substantial. At night and in poor weather conditions, you must have lights on your bike that are visible from 200 meters away. The law says you must always stop at red lights and stop signs. In most states, adults are restricted from riding on footpaths, but children usually can.
0: സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് മറ്റ് സൈക്കിൾ യാത്രികൾ, കാൽനട യാത്രക്കാർ, വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാകുകയും വേണം. മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് സൈക്കിൾ ഓടിക്കരുതെന്നും സുക്കോഡോൾസ്കി പറയുന്നു.
1: As we get more bikes on the streets across Australia, it's getting safer to ride. Drivers are adjusting to our presence. The best thing you can do is pay attention to your surrounds and appreciate and understand the risks. Select routes that have bike infrastructure when you can, and choose low traffic routes when you can't. Most crashes are at intersections, so approach carefully and try to anticipate what drivers might do. Watch especially for cars turning left or right across your direction of travel. And don't ride with your phone in your hand. However, it is legal to use it with headphones.
0: സൈക്കിളിൽ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സൈക്കിളിന്റെ തിരഞ്ഞെടുപ്പിൽ വീതിയേറിയ ടയറുകളുള്ള മൗണ്ടൻ സൈക്കിൾ മുതൽ നേർത്ത ടയറുകളുള്ള റേസിംഗ് സൈക്കിൾ വരെ ലഭ്യമാണ്. നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പദ്ധതിയിടുന്ന സ്ഥലത്തെയും സൈക്കിളിന്റെ ഉപയോഗത്തെയും ആശ്രയിച്ച് നിങ്ങൾക്ക് ഏതു തരം സൈക്കിൾ ആവശ്യമായി വരുമെന്ന് നിർണയിക്കാൻ സാധിക്കുന്നുവെന്ന് ക്രിസ്റ്റീന ന്യൂബോവർ പറയുന്നു. ദൈനംദിന യാത്രയ്ക്കാണോ ശാരീരിക വ്യായാമത്തിനാണോ സൈക്കിൾ എന്നത് കണക്കിലെടുക്കണം.
2: The majority of our car trips are actually less than 4 kilometers, which is easily replaceable with a bike. Those who are thinking of replacing a short car trip with a bike don't really need any special bike or gear. Those who have a longer commute, like 15 kilometers or more, may need some preparation. They need to think about the type of bike they want to ride, what type of infrastructure they will encounter, and how their workplace may support them.
0: അതുകൂടാതെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതും ഉചിതമായിരിക്കും. ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴികൾ സൈക്ലിംഗിന് പ്രായോഗികമാണോ എന്നതും പരിശോധിക്കാം.
2: The easiest way to find out about best cycling routes is to do a Google Maps search. You enter place A to B and select cycling as your transport mode. I would try the route and see if it's viable.
0: ഇനി സൈക്ലിംഗ് പതിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമാന ചിന്താഗതിക്കാരായ സൈക്ലിംഗ് പ്രേമികളെ കണ്ടെത്തുന്നതിനും നിരവധി വഴികളുണ്ട്.
2: Cycling means many different things to different people. There's commuting, using it purely for recreation, focusing on exercise, distance and speed, mountain biking, trail riding, bikepacking, BMX. All of these types of cycling have their own organizations, sport clubs and social clubs that support people who are interested in it. We have a national sporting organization, OzCycling, with many clubs and coaches around the country that focus on sports development and that can connect people to other like-minded riders.
0: അതുപോലെ തന്നെ പ്രാദേശിക കമ്മ്യൂണിറ്റി സൈക്ലിംഗ് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിൽ മറ്റ് സൈക്ലിസ്റ്റുകളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളുമുണ്ടെന്ന് വേ സുക്കോഡോൾസ്കി പറയുന്നു.
1: Some suburbs and towns have what are called bicycle user groups, often called bugs, that organize locally for social rides and for advocacy to government and councils for better facilities in their area. Social media now hosts a myriad of loosely organized riding groups that meet up for rides during the week and weekends and that cater for various levels of fitness and experience.
0: സൈക്കിൾ സവാരി ചെയ്യുന്നവരിൽ വൈവിധ്യം കൈവരിക്കുക എന്നതും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതുമാണ് ലക്ഷ്യമെന്നും ക്രിസ്റ്റീന ന്യൂബോവർ വ്യക്തമാക്കി.
2: What we want to achieve is diversity in those who ride. We'd like to see a high representation of women who, generally speaking, are more risk averse as well as children.
3: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ പലരുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമാണ് സൈക്ലിംഗ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൈക്കിൾ സവാരിക്കിറങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളെക്കുറിച്ചാണ് നവ്യ വിശ്വനാഥ് നമ്മളോട് പങ്കുവച്ചത്. ഇനി നമ്മൾ മനോഹരമായ ഒരു പാട്ടിലേക്ക് പോകുകയാണ്. സ്നേഹസാഗരം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം പകർന്ന് ജി വേണുഗോപാലും ചിത്രയും ചേർന്ന് പാടിയ മനോഹരമായ പാട്ട് കേട്ടുവരാം.

പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ മറ്റൊരു ഗാനം കൂടെ കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകി കെ ജെ യേശുദാസ് പാടിയ മനോഹരമായ മറ്റൊരു പാട്ടുകൂടി നമുക്ക് കേട്ടുവരാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പാട്ടോടുകൂടി ഇന്നത്തെ തത്സമയ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് കേട്ട എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. മാത്രമല്ല, ഇന്നത്തെ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച കേൾക്കുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം. ഈ പരിപാടി ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഖിലശ്രീ.

0: SBS South Asians Desi Dance Party.
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.